ഉടുതകായ് ബിംഗാ വാഹാതകച്ച് അല്ലാഹ തസ്ബീഹകിയതെ വെരിഖം വണി എഖലാംഗേഷ് അതി ഹംദു ഹുരീവസ് എഖലാംഗേഷ് അതി എഖലാംഗി ഖൊമ്മെ ഖമെഗ്ഗെ മച്ച കുളദും വന്ത റസ്ഖലാംഗേ.

അള്ളാഹുഗെ ഇജ്നഫുള മെനുവി എവ്വസ് മുസീബത്തിൻ നുജഹെ അദി അള്ളാഹം ഈമാം വാ മീഹാ ധന്നാഷ് എക്കലാംഗെ എമീഹാഗെ ഹിത തെതുമകു ദക്കവത്തെ അള്ളാഹി കൊമ്മെ ഖമെ മുള ദിനവടുകം വാ റസ്കലാംഗെ.

ഹേയോ വെഗിംവാ ദരഞ്ഞകും അല്ലാഹ തിയബാ മീഹും ദരഞ്ഞ ദേനമ എബഹി അല്ലാഹ ടകാ ഹേദ ഖുറാനമ എകലാംഗ തിയബാ മീഹും നട്ടകാ ഏതകതി ഗിന ഗുണ കുറവാനത്തെ അതി എകലാംഗ തിയബാ മീഹും നഫാഫ ഫുസവാനത്തെ അല്ലാഹി ഗിന ഗിനൈ ശുക്ർ ഖബൂൽ ഖുറവ ഹലീം വന്ത റസ്കലാംഗേ.